0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ശ്രീ സി ചെലുവരാജു, ഗഞ്ചിറ ശ്രീ സി പി വ്യാസവിഠല, ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച വരവല്ലഭ എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഹംസധ്വനി ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to violin recital by Shri C N Chandrasekharan. He is accompanied on the mridangam by Shri C Cheluvaraju and on the ganjira by Shri C P Vyasa Vidhala. He begins his vocal recital with a composition of G N Balasubramanyam, Varavallabha, in the ragam Hamsadhwani, set to Adi Talam.

0: ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച വരവല്ലഭ എന്ന കീർത്തനം. രാഗം ഹംസധ്വനി, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം, വരവല്ലഭ എന്ന രാഗം ഹംസധ്വനി, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി മലയമാരുത രാഗത്തിൽ മനസാ എടുലോ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി, രൂപകതാളം.
1: Continuing his vocal recital, he will now present a composition of Saint Thyagaraja, Manasai Edulo, Indiragam, Malayamarudam, set to Rubaka Thalam.

0: ഇതുവരെ കേട്ടത് മലയ മരുതരാഗത്തിൽ മനസാ എടുലോ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മനസായി എടുലോ എന്ത് രാഗം, മലയ മാരുതം, സെറ്റ് ടു രൂപകതാളം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി. മൃദംഗം ശ്രീ സി ചെലുവരാജു. ഗഞ്ചിറ ശ്രീ സി പി വ്യാസവിഠല. ഇനി മധ്യമാവധി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ഒരു കീർത്തനം, രാമകഥാസുധ എന്ന് തുടങ്ങുന്നു ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to violin recital by Shri C. N. Chandrasekharan. He is accompanied on the violin by Shri C. Cheluvaraju and on the ganjira by Shri C. P. Vyasa Vidhala. Now listen to the composition of Saint Thyagaraja, Rama Kadasuda. Indiragam, Madhyamavadi, set to Aditalam.

0: ഇതുവരെ കേട്ടത് മധ്യമാവതിരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച കീർത്തനം രാമകഥാസുധ ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമകഥാസുധ. എന്ത് രാഗം? മധ്യമാവതി, സെറ്റ് ടു ആദിതാളം.
0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച തില്ലാന, രാഗം ധനാശ്രീ, ആദിതാളം.
1: ശ്രീ സി എൻ ചന്ദ്രശേഖരൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ തില്ലാന ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ. എന്ത് രാഗം? ധനാശ്രീ, സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് ശ്രീ സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി. മൃദംഗം ശ്രീ സി ചെലുവരാജു. ഗഞ്ചിറ ശ്രീ സി പി വ്യാസവിഠല. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ശ്രീ സി എൻ ചന്ദ്രശേഖരൻ. Accompanying artist were Shri C. Cheluvaraju on the mridangam and Shri C. P. Vyasavidhala on the ganjira. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: കേരളത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ സി എസ് കൃഷ്ണയ്യരുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ തൃശൂർ സി രാജേന്ദ്രൻ, മൃദംഗം പാലക്കാട് ടി ആർ രാജാമണി. ഗണേശ എന്നു തുടങ്ങുന്ന സ്വന്തം കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഗംഭീരനാട്ട ആദിതാളം.
1: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by C S Krishna Iyer. He is accompanied on the violin by Thrissur C Rajendran and on the mridangam by Palakkad T R Rajamani. He begins his vocal recital with his own composition Ganesha in the ragam Gambhira Natta set to Adithalam.

0: അടുത്തതായി പൂർവി കല്യാണി രാഗത്തിൽ ശ്രീ ബാലകൃഷ്ണ എന്നാരംഭിക്കുന്ന കെ സി കേശവപിള്ള കൃതി രൂപകതാളം.
1: Continuing his vocal recital, he will now present a composition of K.C. Keshavapilla, Shri Balakrishna. In the ragam, Purvi Kalyani, set to Rubaka Thalam.

0: രാജേന്ദ്രൻ. മൃദംഗം പാലക്കാട് ടി ആർ രാജാമണി. ഇനി രീതികൗള രാഗത്തിൽ അംബികെ എന്ന് തുടങ്ങുന്നു. സ്വന്തം കൃതി മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic vocal recital by CS Krishna Iyer. He is accompanied on the violin by Thrishur C. Rajendran and on the mridangam by Palakkad T. R. Rajamani. Now listen to his own composition Ambige in the ragam Reethi Gaula set to Mishra Chappu Thalam.

രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് CS കൃഷ്ണയ്യരുടെ സംഗീത കച്ചേരി. വയലിൻ തൃശൂർ സി.

0: അവസാനമായി എന്തു കീച്ചല എന്നു തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ കൃതി, രാഗം ശങ്കരാഭരണം, മിശ്രചാപ്പ് താളം.
1: സി എസ് കൃഷ്ണ അയ്യർ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. എന്തു കീചല എന്ത് രാഗം ശങ്കരാഭരണം സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: ഇതുവരെ കേട്ടത് സി എസ് കൃഷ്ണയ്യരുടെ സംഗീത കച്ചേരി. വയലിൻ തൃശൂർ സി രാജേന്ദ്രൻ, മൃദംഗം പാലക്കാട് ടി ആർ രാജാമണി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Vocal Recital by C.S. Krishna Iyer. Accompanying artists were Thrishur C. Rajendran on the violin and Palakkad T.R. Rajamani on the mridangam. This program was contributed by All India Radio, Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

ഇനി ശ്രീ കാമാക്ഷി, സുബ്രായർ ശാസ്ത്രി സാഹിത്യം, വസന്താരാഗം ആദിതാളം. ലിസൺ നൌ ടു ശ്രീ കാമാക്ഷി, കമ്പോസ്ഡ് ബൈ സുബ്രായർ ശാസ്ത്രി ഇൻ രാഗ് വസന്ത, സെറ്റ് ടു

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ചിറ. Now we bring you a vocal recital by തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ. She is accompanied by സി എസ് അനുരൂപ് ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് നീതുൾ അരവിന്ദ് ഓൺ ഗഞ്ചിറ. ആദ്യം നാട്ടരാഗത്തിൽ ശ്രീ മഹാഗണപതി, ആദിതാളം മായൂരം വിശ്വനാഥ ശാസ്ത്രിയുടെ കൃതി. ദ ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ശ്രീ മഹാഗണപതി ഇൻ രാഗ നാട്ട, കമ്പോസ്ഡ് ബൈ മായൂരം വിശ്വനാഥ ശാസ്ത്രി, സെറ്റു ആദിതാളം.

അടുത്തത് ഹരിഹരപുത്രം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. വസന്തരാഗം, ഖണ്ഡജാതി ഏകതാളം. നെക്സ്റ്റ് ഈസ് ഹരിഹരപുത്രം ഇൻ രാഗ വസന്ത, സെറ്റ് ടു ഖണ്ഡജാതി ഏകതാളം, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ചിറ. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ. ഷീ ഇസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ ദി മൃദംഗം ആൻഡ് നീതുൽ അരവിന്ദ് ഓൺ ദി ഗഞ്ചിറ. മരിവേര ദിക്കവരയ്യ രാമ ഷൺമുഖപ്രിയ രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയരുടെ കൃതി ആദിതാളം. ഷീ കണ്ടിന്യൂസ് ഹെർ റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യയർ സെറ്റ് ടു ആദിതാള ഇൻ രാഗ ഷൺമുഖപ്രിയ. മരിവേര ദിക്കവരയ്യ രാമ.

മായാഗോപബാല, കാപ്പിരാഗം, ആദിതാളം, കെ സി കേശവപിള്ളയുടെ കൃതി. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മായാഗോപബാല ഇൻ രാഗ കാപ്പി സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ള.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ചിറ. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ. ഷി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ ദി മൃദംഗം, ആൻഡ് നീതുൽ അരവിന്ദ് ഓൺ ദി ഗഞ്ചിറ.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.